0: Im vierten freudenreichen Geheimnis betrachten wir Jesus, den du, o Jungfrau, im Tempel aufgeopfert hast. Wir wollen Jesus ganz besonders in diesem Geheimnis alle Leiden und alle leidenden Menschen bringen. Wir wollen alles aufopfern, damit es reichen Frucht und reichen Segen bringt. Wir danken aber auch ganz besonders für diese große Opferbereitschaft in unserer ganzen Hörerfamilie. 28 Jahre, diese starke Unterstützung, diesen starken Rückenwind, den sie auch durch ihre Spenden dem Radio geben, damit es senden kann. Und dank ihnen können wir senden. Wir beten in indischer Sprache.
1: Ich bete in Malayalam. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
0: Unser tägliches Brot gib uns heute und vergib uns unsere Schuld, wie auch wir vergeben unseren Schuldigern. Und führe uns nicht in Versuchung, sondern erlöse uns von dem Bösen. Amen. Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen.
1: നന്മ നിറഞ്ഞ മുറിവ് നിനക്ക് സ്തുതി. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യേശു സ്തെൻതു യുംഗ്ഫ്രാവ് ഇം ടെമ്പിൾ ഓഫ് കെയോഫറ്റാസ്റ്റ്.
0: ഹൈലിഗെ മാറിയ മുത്ത ഗോട്ടസ് ബിറ്റ് ഫിർ ഉൻസ് സുണ്ടർ യെറ്റ്സ്റ്റൻ ഇൻ ദ സ്റ്റുണ്ട് ഉൻസറസ് ടോറസ് ആമൻ.
1: നന്മ നിറഞ്ഞ മുറിവ് നിനക്ക് സ്തുതി. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
0: Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen. Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen.
1: നന്മ നിറഞ്ഞ മുറിവ് നിനക്ക് സ്തുതി. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യേശു സ്തെൻതു യുംഗ്ഫ്രാവ് ഇം ടെമ്പിൾ ഓഫ് കെയോഫറ്റാസ്റ്റ്.
0: ഹൈലിഗെ മാറിയ മുത്ത ഗോട്ടസ് ബിറ്റ് ഫിർ ഉൻസ് സുണ്ടർ യെറ്റ്സ്റ്റൻ ഇൻ ദ സ്റ്റുണ്ട് ഉൻസറസ് ടോഡസ് ആമിൻ.
1: നന്മ നിറഞ്ഞ മുറിവ് നിനക്ക് സ്തുതി. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യേശുസ് ദെന്തോ യുംഗ്ഫ്രാവ് ഇം ടെമ്പിൾ ഓഫ് കെയോഫറ്റാസ്റ്റ്.
0: ഹൈലിഗെ മാറിയ മുത്ത ഗോട്ടസ് ബിറ്റ് ഫിർ ഉൻസ് സുണ്ടർ യെറ്റ്സ്റ്റൻ ഇൻ ദ സ്റ്റുണ്ട് ഉൻസറസ് ടോഡസ് ആമിൻ.
1: നന്മ നിറഞ്ഞ മുറിവ് നിനക്ക് സ്തുതി. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യേശുസ് ദെന്തോ യുംഗ്ഫ്രാവ് ഇം ടെമ്പിൾ ഓഫ് കെയോഫറ്റാസ്റ്റ്.
0: Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen. Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen.
1: നന്മ നിറഞ്ഞ മുറിവ് നിനക്ക് സ്തുതി. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യേശു സ്തെന്തു യുംഗ്ഫ്രാവ് ഇം ടെമ്പിൾ ഓഫ് കെയോഫറ്റാസ്റ്റ്.
0: ഹൈലിഗെ മാറിയ മുത്ത ഗോട്ടസ് ബിറ്റ് ഫിർ ഉൻസ് സുണ്ടർ യെറ്റ്സ്റ്റൻ ഇൻ ദ സ്റ്റുണ്ട് ഉൻസറസ് ടോഡസ് ആമിൻ.
1: നന്മ നിറഞ്ഞ മുറിവ് നിനക്ക് സ്തുതി. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യേശു സ്തെൻതു യുംഗ്ഫ്രാവ് ഇം ടെമ്പിൾ ഓഫ് കെയോഫറ്റാസ്റ്റ്.
0: ഹൈലിഗെ മാറിയ മുത്ത ഗോട്ടസ് ബിറ്റ് ഫിർ ഉൻസ് സുണ്ടർ യെറ്റ്സ്റ്റൻ ഇൻ ദ സ്റ്റുണ്ട് ഉൻസറസ് ടോഡസ് ആമിൻ.
1: ഏറെസൈഡും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
0: Wie am Anfang, so auch jetzt und alle Zeit und in Ewigkeit. Amen.
1: O mein Jesus, verzeih uns unsere Sünden, bewahre uns vor dem Feuer der Hölle, führe alle Seelen in den Himmel, besonders jene, die deine Barmherzigkeit am meisten bedürfen. Amen.